ആശയ കേവല ഭഗവത്ഗീതം സംഗരാച്ച മന്ദനന്തർ സിമരണ ഗോപാല സബുപരോപത് കൃപാല അവരെ നാമ ജപാവനാനുഗോപേഷണോ പരമഗത പാവ ഭഗവതി ഭഗവന്ത് ഭഗത്കാരം സകൽ ത്യാഗ ദുഷ്ടക സംഘ മന്ദേ വിൻസ സകല പരമകര പൂജ സകല പാരബ്രഹ്മ സാസംഗ് പാപമല ഹോബേത് ഭഗവതി കീമത്തുത്തമ ഹോവേ ഭഗവന്ത് കീട്ടാല കരനീത മന്ത്രന അർപ്പ ഭിഷൻ പ്രീതർ കേചരണ ഹൃദയ സാവേ നാൻ കേസ ഭഗവതി ഭഗവന്ത് ഗോപാവേ സോ പണ്ഡിത് ജോമൻ പ്രബുദ്ധ രാമനാമ തമ സോദ്ധ രാമനാമ സാരസ പീവ ഉസ് പണ്ഡിത് കെ ഉദയ ജഗ ജീവ ഹർക്കീകത ഹൃദയ സാവേ സോ പണ്ഡിത് ഫിര ജോ നയാവേ വേദ പുരാണ സിമൃത ബുജ്ജേ മുൻ സുഖ മെ ജാനയ സൂല ചൗവർണ കോ ദേവദേശ നാൻ കുസ് പണ്ഡിത് കോ സദാ ആദേശ ബീജ മന്ത്ര സർവകോ ജ്ഞാന ചൗവർണ മെ ജപേ കൗ നാമ ജോ ജോ ജപേ തസ് കീ ഗതോ ഏ സാ സംഗ പാവേ ജന കോയ കർ കൃപാന്തര ഉർതാരേ പാസ് ബ്രേദ മുഗത പാത്ര കോ താര സർവരോഗ ഔഷധ നാമ കല്യാണ മംഗള ഗുണ കാമ കാഹോ ജുഗത കൃതേന പായ്യ ധർമ്മ നാനുക് ദിസ്മല

ജബലക മോ മകൻ സംഗമായ തബലക തർമരായ ദേശജായ പ്രഭു കിരുപാതെ വന്ദന തൂട്ട കുർപ്പനസാധനാന കൗശൂട്ട സായസ് കട്ടേല കൂടുതാവ തൃത്തന ആവേ മായ പാശേ പാവ അനുഗ ഭോഗവിഖ്യാകേ കരന തർവതാവ ഖപകമ്മരായ ബിനാ സന്തോക നൈ ഗൗരാജയ സപന മനോർത്ഥ പ്രഥേ സഭ ഗാജയ നാമനം സർവസുഖോയ പടുഭാഗിക സേ പരാബദോയേ കർണകരാമനയാപേയാവ് സദാ സദാ നാന കരജാവ് കർണകരാമന കർണേഹാ നാന കർത്തേക കർണകരാമൻ കർണേഹാ സ്ക്യാത് കാ ബിചാര ജയസീ ദൃഷ്ട കരേ തൈസാ ഹോയാപേയാവ് ആ പ്രഭു സോയ ജോഗ ശകീനോ.